0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനാമൃതം. ശ്രീ കാവാലം ശ്രീകുമാർ.

0: ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഭഗവാൻ നടപ്പിലാക്കിയിട്ടുള്ള ശ്രീ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ തരം ചികിത്സകളാണ്. കേരളത്തിൽ നിന്നും ചികിത്സയ്ക്കായി പുട്ടപർത്തിയിൽ ചെന്ന് ആവശ്യമുള്ള ചികിത്സകൾ നേടി ആവശ്യമുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് എത്തിയിട്ടുള്ള ആളുകൾക്കായി പോസ്റ്റ് ഓപ്പറേഷൻ സഹായങ്ങൾ ചെയ്തുവരുന്നു. SRP എന്നറിയപ്പെടുന്ന ഈ പ്രോജക്ട് എല്ലാ വർഷവും ഹൃദയ സംഗമം നടത്തിവരുന്നു. എറണാകുളത്ത് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹൃദയ സംഗമത്തിൽ നിന്നും
1: എല്ലാവരും കൂടി പറഞ്ഞതിന്റെ ചുരുക്കം, ദൈവം എന്ന് പറഞ്ഞ സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്, ലവ് ഈസ് ഗോഡ്. സ്നേഹം തന്നെയാണ് ദൈവം. ആരോഗ്യം എന്ന് വെച്ചാൽ അതൊന്ന് പഠിച്ചു. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ദേഹത്തിന്റെ മാത്രം അസുഖമില്ലായ്മ അല്ല എന്ന് നമ്മൾ പഠിച്ചു. ദേഹത്തിന്റെയും മനസ്സിന്റെയും വൈകാരികമായും സാമൂഹികമായും ആത്മീയമായും നല്ല അവസ്ഥയാണ് ആരോഗ്യമെന്ന് നമ്മൾ പഠിച്ചു. ആ ആരോഗ്യം നേടാനുള്ള വഴി എന്താണ്? അതിന് ആസ്പത്രികളും മരുന്നുകളൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ പ്രാധാന്യം വളരെ അങ്ങ് കുറവാണ്, വളരെ കുറവാണ്. നമ്മൾക്കൊക്കെ വിചാരിക്കുന്നത് സ്വാമി പ്രത്യേകം പറയുന്നുണ്ട്, ഏറ്റവും പ്രധാനം ഈ എല്ലാവരും ഒരു സ്ട്രെസ് ചെയ്തു ആത്മീയമായിട്ടുള്ള നമ്മളുടെ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനം. ആത്മീയമായിട്ടുള്ള ഈ പ്രവർത്തനം എന്താ? അതും ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞു, ഹെൽപ് എവർ ഹർട്ട് നെവർ. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആരെയും ഉപദ്രവിക്കാതിരിക്കുക, സഹായിക്കാനായിട്ട് കഴിയുന്നതും സഹായിക്കുക. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഒരു കുടുംബജീവിതം തുടങ്ങാം. വീട്ടിൽ സമാധാനം വേണം, എല്ലാവരോടും സഹകരിക്കാനും എല്ലാവരുടെ സന്തോഷമായിട്ട് കഴിയുവാൻ നമുക്ക് കഴിയണം. ഇത്രയും കഴിഞ്ഞാൽ തന്നെ അസുഖങ്ങൾ ഒരുപാട് അങ്ങ് കുറയും. നമുക്ക് സർവേശ്വരനോടുള്ള സ്നേഹവും ഭക്തിയും വേണം, അതുകൊണ്ട് അസുഖങ്ങൾ തീർച്ചയായിട്ടും കുറയും. ഇത് പറയുന്നത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ്, വളരെയധികം അനുഭവത്തിൽ നിന്നാണ്. അസുഖങ്ങൾ മാറ്റാനായിട്ട് മരുന്നുണ്ട്, സർജറിയൊക്കെ ഉണ്ടെങ്കിലും അനുഭവത്തിൽ ദിവസവും കാണുന്നുണ്ട്, അവിടെ സുമന ഇരിക്കുന്നുണ്ട്. അടുത്ത കാലത്തുള്ള അനുഭവമാണ് സുമനയുടെ അമ്മ അല്ലേ. അമ്മ വളരെ അസുഖമായിട്ട് കിടന്നു, പ്രായമുണ്ട്, 80 വയസ്സിന്റെ അടുത്ത് പ്രായമുണ്ട്. അസുഖത്തിന് സംശയം ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് വളരെയധികം ക്ഷീണം, ESR കൂടുതൽ, രക്തക്കുറവ്, പ്രയാസങ്ങൾ, നോക്കുമ്പോൾ ട്യൂമർ. ഞങ്ങൾ വിചാരിക്കുന്നത് അസുഖം ക്യാൻസർ ആയിരിക്കുമോ, അങ്ങനത്തെയുള്ള ചിന്തയാണ്. അമ്മയ്ക്ക് വളരെ ആത്മീയമായിട്ടും വളരെ ഉയർന്ന തലത്തില് വളരെയധികം സ്നേഹമുള്ള സ്ത്രീ, വളരെയധികം ഭക്ത, അവര് ദൈവത്തോട് അങ്ങ് പ്രാർത്ഥിച്ചു. ഇപ്പൊ പറഞ്ഞപോലെ അൽഫോൺസ ചേച്ചിയും അവരൊക്കെ പറഞ്ഞപോലെ പ്രാർത്ഥന പറഞ്ഞു, ഡോക്ടർ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, യാതൊന്നും ഉണ്ടാവില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. എനിക്ക് വിശ്വാസമില്ല, അത്രയും വിശ്വാസമായിട്ടില്ല. കുറച്ച് ദിവസം അവര് സ്വാമിയുടെ വിഭൂതി വന്നു, അവരത് കഴിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോ ആ കണ്ട ട്യൂമർ അവിടെ ഇല്ല. എന്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട്, അവർക്ക് അതില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം, ഇനി 2 ദിവസം മുമ്പാണ് എന്റെ ക്ലിനിക്കിൽ ഒരു സ്ത്രീ ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നത്, കോയമ്പത്തൂർ നിന്ന്. അവർക്ക് 25-30 കൊല്ലമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. അവർക്ക് പെട്ടെന്നൊരു വയറ്റിലൊരു അസുഖം ഉണ്ടായി, അസുഖം വന്നിട്ട് ഛർദി കൂടി, മൂത്രത്തിൽ ഉപ്പിന്റെ അളവ് കുറഞ്ഞു, അവര് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ വെച്ച് ഫിക്സ് വന്നു. ഫിക്സിന്റെ ശക്തി കൊണ്ട് വളരെ അവർക്ക് നട്ടെല്ലിന് ഫ്രാക്ചർ ഉണ്ടായി. നട്ടെല്ലിന് ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടാണ്, വളരെയധികം വേദനയാണ്. അനങ്ങിക്കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവും. ഈ വേദന സഹിക്കാണ്ട് അവർ ഒറ്റയ്ക്കാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒറ്റയ്ക്ക് ഹോസ്റ്റലില് വാർഡനായിട്ട് വർക്ക് ചെയ്യാണ്. അവിടെ ചൂട് പിടിക്കും, ചൂട് പിടിച്ച് അവിടെയൊക്കെ പൊള്ളിയിരിക്കുകയാണ് ബാക്ക്, അത്രയധികം ഇത്. ഇങ്ങനെയുള്ള ആളെ ക്ലിനിക്കിൽ കൊണ്ടുവരുന്നത് തന്നെ എനിക്ക് ഡൌട്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവും, അത്രയും കഷ്ടപ്പാട് വരുന്നുണ്ട്. അവര് വന്നു, അവരുടെ ഒരു കൂട്ടുകാരെ കൊണ്ടുവന്നാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അവര് പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ അവര് വളരെയധികം ദൈവഭക്തയാണ്, പ്രാർത്ഥനയുള്ള ആളാണ്, വിശ്വാസം വളരെയധികം ഉണ്ട്. സ്വാമി അവരെ രക്ഷിക്കും, ഒരു പ്രയാസങ്ങളും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം ഉണ്ടാവില്ല. അപ്പോ ഇവര് ഹോസ്പിറ്റലിൽ കിടത്താനായിട്ട് സൗകര്യമില്ല, ആൾക്കാർ കൂടെ ആരും ഇല്ലാത്തതാണ്. അവർ പറഞ്ഞു ഡോക്ടർ ഒന്നും വേണ്ട, എനിക്കും വേണ്ടി ഡോക്ടറും പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം. ഈ എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് ഇവർ വരുമ്പോ ഞാൻ എക്സ്റേ എടുത്ത് വരാൻ പറഞ്ഞപ്പോ പറഞ്ഞു തന്നപ്പോ എക്സ്റേയിൽ നോക്കുമ്പോ ഫ്രാക്ചർ ഉണ്ട്, പക്ഷെ ആള് നടന്നു വന്നിരിക്കുകയാണ്. രണ്ടു ദിവസം പറഞ്ഞിട്ടുള്ള വേദനകളൊന്നും തന്നെ, മരുന്ന് കൊടുത്തിരിക്കുന്ന ആകെ വരും പാരസെറ്റമോൾ, സാധാരണ കാൽപോൾ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അവരുടെ അസുഖം അങ്ങ്. അപ്പൊ ഞാൻ ഇത് ഈ ഉദാഹരണങ്ങൾ പറയുന്നത് നിങ്ങളെ ഓരോരുത്തർക്കും ഇവിടെ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ആൾക്കാരാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ഉള്ളവരാണ്. അത് വിചാരിച്ച് വലിയ ഗൗരവമാണ്, ഇതുകൊണ്ട് എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത വേണ്ട. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ സ്വാമി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ, തീർച്ചയായിട്ടും അനുഗ്രഹമുണ്ട്. പ്രാർത്ഥനയും നല്ല ജീവിതവും നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല ആരോഗ്യത്തോടു കൂടി നോർമലായിട്ടൊന്ന് ജീവിക്കാൻ പറ്റും. ഞങ്ങളുടെ ഒരു ഡോക്ടറുടെ കഥ തന്നെ, സുധീന്ദ്രയിലെ ഡോക്ടർ വലിയ ഡോക്ടറാണ്, അങ്ങനത്തെ തലച്ചോറിൽ സ്ട്രോക്ക് വന്നു, ബ്ലീഡിംഗ്, ബോധമില്ലായിരുന്നു, സർജറി വേണ്ടി വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഓപ്പറേഷൻ കഴിഞ്ഞ ഡോക്ടർ സർജൻ പറഞ്ഞത് ഇനി ഇങ്ങേർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങേര് ഈ ക്യാമ്പിൽ കൂടിയിട്ടും നല്ല ചിന്തകളോടും കൂടി പ്രവർത്തനത്തിന്റെ പരമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഇനി ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് എല്ലാം. അപ്പോ നല്ല ജീവിതത്തിന്റെ പ്രാധാന്യമാണ് ഞാൻ പറയുന്നത്. നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ, ആഹാരത്തിലുള്ള നിയന്ത്രണം, അധികം ആഗ്രഹങ്ങളുടെ കുറവ്, സ്നേഹത്തോടുകൂടിയുള്ള ജീവിതം, ഇതൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആരോഗ്യം ഉണ്ടാവും. ഫിസിക്കലായിട്ട് നമുക്ക് ചെറിയ പ്രയാസം ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഫ്രാക്ചർ ഉണ്ടാവും, ചിലപ്പോ ഒരു ഹാർട്ടിന്റെ വാലിന് ചെറിയ പ്രയാസം ഉണ്ടാവും. ഇതൊന്നും നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നില്ല. ആരോഗ്യത്തെ ഏറ്റവും ബാധിക്കുന്നത് നമ്മുടെ ചീത്ത ചിന്തകളും പ്രവൃത്തികളുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം
0: ഭക്തി ഗാനാമൃതം.

0: സ്വാമി, ശരി, വളരെ ശരി. നിങ്ങൾ പറയുന്നതാണ് സത്യം. നിങ്ങൾ ശരിക്കു കാര്യം ധരിച്ചിരിക്കുന്നു. അർത്ഥം വേണ്ടും വിധം ഗ്രഹിക്കാഞ്ഞാൽ അത് പല പല വ്യാഖ്യാനങ്ങൾക്കിട നിൽക്കും. അത് സത്യത്തെ വികലമാക്കുകയും ചെയ്യും. തെറ്റായ വ്യാഖ്യാനങ്ങൾ സത്യത്തെ അസത്യജടിലമാക്കി തീർക്കും. ആശയം സുവ്യക്തമായി കഴിഞ്ഞാൽ അനുഷ്ഠാനവും തദനുസരണം പ്രയാസരഹിതമായിക്കൊള്ളും. ഇതൊന്നാലോചിച്ചു നോക്കൂ. എല്ലാ മനുഷ്യരും ഒരേ സമയത്ത് ജനിച്ചവരാണോ? അതുപോലെ എല്ലാവരും മരിക്കുന്നതും ഒരേ സമയത്താണോ? സമുന്നതമായ ജ്ഞാനോദയം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ. ഒരാൾക്ക് ഒരിക്കൽ, മറ്റൊരാൾക്ക് മറ്റൊരിക്കൽ എന്ന വ്യത്യാസമേ ഉള്ളൂ. സംഗീതം അഭ്യസിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി അനേകം ഗാനങ്ങൾ ആലപിച്ചിട്ടല്ലേ? അതേവിധം ഞാൻ തുടരെ തുടരെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നാൽ സകലർക്കും സത്യാനുഭൂതിയുളവാകും. ഞാൻ പറഞ്ഞുകൊടുക്കുന്നതൊന്നും പലർക്കും മനസ്സിലാകാത്തതുകൊണ്ട് നിശബ്ദമായിരിക്കുക എന്നതല്ല എന്റെ പ്രവർത്തന രീതി. മനസ്സിലാക്കാൻ കഴിവ് കുറഞ്ഞവർക്ക് ഒരിക്കലോ രണ്ടു തവണയോ മാത്രമല്ല, ആവശ്യമായിടത്തോളം പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊടുക്കും. ഭക്തൻ: ഭഗവൻ, മനുഷ്യരായ ഞങ്ങൾ ഇരുമ്പ് കഷ്ണങ്ങൾ പോലെയാണ്, ഭഗവാൻ കാന്തം പോലെയും. അഭേദ്യ ബന്ധമാണവയ്ക്ക്. എന്നാൽ ഈ ഇരുമ്പുതുണ്ടുകൾ ഈശ്വരഹസ്തങ്ങളിലെ ഉപയോഗപ്രദമായ ഉപകരണമായി രൂപം പ്രാപിക്കണമെങ്കിൽ അവർക്ക് ഉത്കണ്ഠയെന്ന തീച്ചൂളയിൽ കൂടി കടന്നുപോകുകയും ദുഃഖങ്ങളാകുന്ന കൂടത്താൽ അനേകമനേകം പ്രഹരങ്ങൾ ഏൽക്കുകയും വേണ്ടിവരുന്നു. ഔവണ്ണമേ അവ മൃദുലമാകുകയും അനുസരിക്കുകയും ചെയ്യൂ. അതുപോലെ ഞങ്ങളെപ്പോലെയുള്ള ഇരുമ്പു തുണ്ടുകൾ ഉപയോഗപ്രദമായ ഉപകരണങ്ങളായിത്തീരണമെങ്കിൽ സ്വാമിയും ഏറെ ബുദ്ധിമുട്ടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതുതന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് സ്വാമി അരുളി ചെയ്യുന്നുമുണ്ടല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ മാസം സൂചിപ്പിച്ച ചിത്തിനെപ്പറ്റി വിശദമായി പറഞ്ഞു തരാൻ അപേക്ഷിക്കുകയാണ് ഇപ്പോൾ. സ്വാമി: ശരി, ചിത്തിന് മറ്റൊരു പേരുകൂടിയുണ്ട്. ശുദ്ധതത്വം എന്നാണ് ആ പേർ. പവിത്ര സമ്പത്ത് എന്നർത്ഥവും ഉണ്ട്. ഇംപ്യുർ കോൺഷ്യസ്നസ് എന്നാണതിന്റെ വിപരീത പദം. അതായത് വിദ്യയ്ക്ക് അവിദ്യ വിപരീതമായിരിക്കും പോലെ പ്യുർ കോൺഷ്യസ്നസ്സിൽ ഇംപ്യുർ കോൺഷ്യസ്നസ് കൂടി അടങ്ങിയിരിപ്പുണ്ട്. അതായത് വെളിച്ചത്തിൽ ഇരുട്ടും അടങ്ങിയിരിക്കുന്നതെങ്ങനെയോ ആ വിധം. പ്രിയപ്പെട്ട കുട്ടി, പല പല പദങ്ങൾ കേൾക്കുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാകാതെ സൂക്ഷിച്ചുകൊള്ളൂ. വിദ്യ, അവിദ്യ, ജ്ഞാനം, അജ്ഞാനം, ശുദ്ധതത്വം, മലിനതത്വം, ഇവയുടെ എല്ലാം ആശയം ഒന്നുതന്നെയാണ്, വ്യത്യസ്തങ്ങളല്ല. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പ്രകൃതി എന്ന പദത്തിന്റെ വിപരീത പദം എന്താണെന്നറിയാമോ? ഭക്തൻ: ആ പദം കേട്ടിട്ടുണ്ട് സ്വാമി. പ്രകൃതിയുടെ വിപരീത പദം വികൃതി. അതെന്താണെന്ന് വ്യാകരണ ക്ലാസ്സിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാമി: വികൃതി എന്നാൽ എന്താണ് അർത്ഥം? ഭക്തൻ: വികൃതി എന്നാൽ വികാരം, മാറ്റമുള്ളത്, മാറി മറിയുന്നത് എന്നൊക്കെയാണർത്ഥം എന്ന് തോന്നുന്നു. അഗ്നിയാണ് മൂലമെങ്കിലും അഗ്നി എന്നത് അപഭ്രംശമാണ്. അതുപോലെ ജമ എന്നത് യമശബ്ദത്തിന്റെ അപഭ്രംശവും ഞ എന്നത് യജ്ഞത്തിന്റെ വികൃത രൂപവുമാകുന്നു. അങ്ങനെ പലതും. പ്യുർ കോൺഷ്യസ്നസ്, പവിത്ര സത്ത. ഇംപ്യുർ കോൺഷ്യസ്നസ്, അപവിത്ര സത്ത. സ്വാമി: അതേവിധം ഈശ്വരീയ പ്രകൃതി വിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിന്റെ പതിതരൂപമാണ് വികൃതി അഥവാ അവിദ്യ. വിദ്യയുടെ അഥവാ ശുദ്ധ തത്വത്തിന്റെ പതിതരൂപമാണ് അവിദ്യ അഥവാ മലിനസത്വം. ഭക്തൻ: അതെങ്ങനെ സ്വാമി? വിദ്യ സർവേശ്വരന്റെ പ്രകാശധോരണിയാണെങ്കിൽ അവിദ്യയുടെ ഉറവിടവും അതുതന്നെയായിരിക്കണമല്ലോ. അതായത് ബ്രഹ്മാണ്ഡം ഒന്നടങ്കം സർവേശ്വരനിൽ സ്ഥിതി ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ സാർവലൗകികത്വം ഭിന്ന ഭിന്ന രൂപങ്ങളായി ബാഹ്യമായ നാമരൂപങ്ങളെന്ന രൂപേണ കാണപ്പെടുന്നു. ഈ അവിദ്യാശക്തി അഥവാ അജ്ഞാനവും ഒരഭേദ്യ വ്യക്തിത്വത്തോടെ പ്രകടമാകുന്നു. എന്തെന്നാൽ ഉണ്മ ഈശ്വരൻ മാത്രമാണ്. അങ്ങനെയാകുമ്പോൾ ആ ഒരേയൊരുണ്മ മാത്രമാണ് വ്യക്തിയുടെയും സമഷ്ടിയുടെയും നിലനിൽപ്പിനാധാരമെന്ന് സ്പഷ്ടം. ഇതാണ് സ്വാമി അർത്ഥമാക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇത് ശരിയാണോ സ്വാമി? സ്വാമി, അതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ സത്യമെന്നും ബ്രഹ്മമെന്നൊക്കെ പറയപ്പെടുന്നതും. ഈ സത്യമാകട്ടെ അഖണ്ഡം അഥവാ അവിച്ഛിന്നമാകുന്നു, അദ്വൈതവും രണ്ടല്ല എന്ന സ്ഥിതിയും. അത് തന്നെ, അതാകട്ടെ അനന്തമായ അവസാനമില്ലാത്ത അരൂപമായ മായാശക്തിയുമായി ബന്ധപ്പെട്ടതത്രേ. ഈ സത്യത്തെ ഉപനിഷത്തുകളിൽ പരാമർശിക്കുന്നത് പൂർണമിതം എന്നാണ്. പൂർണമത പൂർണമിതം എന്ന ഉപനിഷത് മന്ത്രത്തിലെ രഹസ്യമാണിത്. ഭക്തൻ: ഹാ, എത്ര സരസമായ പാഠമാണിത്! തൊലി ഉരിച്ചു കളഞ്ഞതിനാൽ പാകത്തിൽ കയ്യിൽ വന്നു ചേരുന്ന കനി പോലെ ആസ്വാദ്യജനകമായിരിക്കുന്നു ഇത്. രൂപം പ്രാപിച്ച ഈ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടം അഥവാ പൂർണ്ണം, അരൂപവും അവ്യക്തവും അവിച്ഛിന്നവുമായ പൂർണ്ണത്തിൽ നിന്ന് സംജാതമായതാണ്. സ്വാമി അരുളി ചെയ്തതിന്റെ പൊരുൾ അതല്ലേ? സ്വാമി: അതെ. അതുകൊണ്ട് തന്നെയാണ് വാസുദേവമിതം സർവം, സർവം കല്യുതം ബ്രഹ്മം എന്നെല്ലാം പറഞ്ഞുപോരുന്നതും. വാസുദേവൻ, ബ്രഹ്മം എന്നീ നാമങ്ങൾ അത്യന്തം ഭിന്നങ്ങളാണെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസമില്ല. മനസ്സിലായോ? ഭക്തൻ: ഇതെല്ലാം അമൃതതുല്യം മാധുര്യം ചൊരിയുന്നു സ്വാമി. എന്നാൽ ഞാൻ ആരാണെന്ന് സ്വാമി ഇതുവരെ വ്യക്തമാക്കിയില്ലല്ലോ. സ്വാമി, ഇപ്പോൾ ഇത്രയും മതി. അടുത്ത മാസം ഉദാഹരണ സഹിതം നിങ്ങളുടെ സന്ദേഹങ്ങൾ ദൂരീകരിക്കാം. ഇതുവരെ പറഞ്ഞു തന്നതെല്ലാം ഹൃദിസ്ഥമാക്കിക്കൊള്ളൂ. മറവിയും മടിയും പാടില്ല. ധരിച്ചത് ധ്യാനിക്കൂ. ശരി, ഇപ്പോൾ പോവുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.

ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്.

0: സായിറാമാൻഡി.
1: സായിറാം കുട്ടികളെ, ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം പഠിക്കാം. നിങ്ങൾക്ക് ഭഗവത്ഗീതയെ പറ്റി എന്തൊക്കെ അറിയാം?
2: ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത.
1: എപ്പോൾ?
2: കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമിയിൽ അർജുനൻ തളർന്നു വീണപ്പോൾ.
1: അതെ, എല്ലാ ഉപനിഷത്തുകളുടെയും സാര സർവസ്വമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഗീത നൽകുന്ന ഏതെങ്കിലും ഒരു സന്ദേശം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ?
3: എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഫലത്തിനു വേണ്ടി ആശിക്കരുത്.
1: വെരി ഗുഡ്. ഉത്തമരായി കർമ്മം ചെയ്യണം, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം.
3: ജ്ഞാനാബായിയെ പോലെ ഈശയാർപ്പണമായി കർമ്മം ചെയ്യണം.
1: ഭഗവത്ഗീത ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്.
3: എന്നുവെച്ചാൽ
1: മനുഷ്യ മനസ്സിലെ ദുർവാസനകളാണ് കൗരവർ, മനുഷ്യ മനസ്സിലെ സദ്വാസനകൾ ആരായിട്ട് പറയാം?
2: പാണ്ഡവർ.
1: അതെ, നമ്മുടെയെല്ലാം ഹൃദയത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ് മഹാഭാരത യുദ്ധം. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വടംവലിയില്ലേ?
3: ശരിയാ. ഉത്തരമറിയാത്ത സമയത്ത് അടുത്തിരിക്കുന്ന കുട്ടിയുടെ പേപ്പർ നോക്കുമ്പോൾ വേണ്ട വേണം എന്നൊരു യുദ്ധമുണ്ടാകും.
1: ഈ സ്ഥിതിയിൽ ചില സമയത്ത് എന്തു ചെയ്യണം എന്നറിയാതെയാകും. അപ്പോൾ അന്തര്യാമിയായ ഭഗവാന്റെ നേതൃത്വത്തിൽ സത്വാസനകളെ സജ്ജമാക്കുന്നു.
2: അപ്പോൾ ചീത്തവാസനകളെ കീഴടക്കി വിജയം കൈവരിക്കാം അല്ലേ?
1: ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് പറയാമോ?
3: 18 അല്ലേ?
1: അതെ, അതിൽ 8-ാമത്തെ അധ്യായം. ആ അധ്യായത്തിന്റെ പേര് അക്ഷരബ്രഹ്മയോഗം എന്നാണ്.
3: അക്ഷരബ്രഹ്മയോഗം.
1: അതെ, അതിലെ 22-ാമത്തെ ശ്ലോകമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ അത് ഏറ്റുചൊല്ലണം. പോരോ

0: ഇതിന്റെ അർത്ഥം പറഞ്ഞു തരുമാൻഡി.
1: ഇതിന്റെ ആകെക്കൂടിയുള്ള അർത്ഥം ആദ്യം പറയാം. ഹേ അർജുന, സകല വസ്തുക്കളും സകല ജീവജാലങ്ങളും ആര് സ്ഥിതി ചെയ്യുന്നുവോ, ആരാൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, ആ പരമപുരുഷനെ ഏകാന്ത ഭക്തി കൊണ്ട് നേടാവുന്നതാണ്.
2: ഭക്തിയുടെ പ്രാധാന്യമാണ് പറയുന്നത് അല്ലേ?
1: അതെ. ഇനി വാക്കുകളുടെ അർത്ഥം പറയാം. പുരുഷ പുരുഷൻ, സ അവൻ, പര പരമമായ, പാർഥ പൃഥയുടെ പുത്ര.
0: കുന്തിദേവിയാണോ?
1: അതെ. ഭക്തിയ ഭക്തി കൊണ്ട്, ലഭ്യ ലഭിക്കാവുന്നത്, അനന്യ അതിനാൽ മാത്രം അല്ലെങ്കിൽ ഭിന്നിക്കാതെയുള്ള ഏകാഗ്രമായ, എസ്യ ഏതൊരുവന്റെ, അന്തസ്ഥാനി ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവ, ഭൂതാനി സമസ്ത ചരാചരങ്ങളും, എന ഏതൊക്കെയും.
0: സർവം എന്നാൽ എന്താ?
1: സകലതും. ഇതം ഇത് തദം സ്ഥിതി ചെയ്യുന്നു.
0: ഇത് മനസ്സിലാക്കാൻ വിഷമമുണ്ടല്ലോ ആന്റി.
1: പാർഥ ഭൂതാനി യസ്യ അന്തസ്ഥാനി, ഭൂതങ്ങൾ ആരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ, ഏന ഇതം സർവം തഥ, ആര് ഈ ജഗത്തൊക്കെയും വ്യാപിച്ചു നിൽക്കുന്നുവോ, സ പരപുരുഷ ആ പരമപുരുഷനെ, അനന്യ ഭക്തി ലഭ്യത അനന്യമായ ഭക്തി കൊണ്ട് നേടാവുന്നതാണ്.
0: അനന്യ ഭക്തി എന്നാൽ ഏകാഗ്ര ഭക്തി അല്ലേ?
1: അതെ. അല്ലയോ പാർഥ, പരംപുരുഷനെ പ്രാപിക്കുന്നത് ഏകാഗ്ര ഭക്തി കൊണ്ട് മാത്രമാണ്. അവനിൽ എല്ലാ ഭൂതലങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു, എല്ലാറ്റിലും അവനും സ്ഥിതി ചെയ്യുന്നു.
0: ഈശ്വരൻ എല്ലാത്തിനും സ്ഥിതി ചെയ്യുന്നു, ഈശ്വരനിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നു.
3: അതുകൊണ്ടാണ് സ്വാമി ലവ് ഓൾ സെർവ് ഓൾ എന്ന് പറഞ്ഞത് അല്ലേ?
1: അതെ. അദ്ദേഹത്തെ പ്രാപിക്കാൻ, അങ്ങനെ എല്ലാത്തിലും ഭഗവാനെ ദർശിക്കാൻ ഏകാഗ്രമായ ഭക്തി തന്നെ വേണം. അങ്ങനെയുള്ള ഭക്തിക്ക് ഒരു ഉദാഹരണം പറയാമോ?
3: പ്രഹ്ലാദൻ.
1: വെരി ഗുഡ്. ഇന്ന് നമുക്ക് ബാലവികാസ് മാസികയിൽ വന്ന ഒരു കഥ കേൾക്കാം. ഒരിക്കൽ ബാലനായ പ്രഹ്ലാദൻ കൊട്ടാരമുറ്റത്തുകൂടി നടക്കുന്ന സമയം പെട്ടെന്ന് അല്പം അകലെയായി ആളിക്കത്തുനിർത്തി. ഒപ്പം ആരുടെയോ നിലവിളി. അയ്യോ ഈശ്വര, ഞാൻ എന്തൊരു മഹാഭാവി, എന്നോട് പൊറുക്കേണേ. പ്രഹ്ലാദകുമാരൻ അവിടേക്ക് കുതിച്ചു. അടുത്തെത്തിയപ്പോൾ കണ്ടു എരിയുന്ന ചുളയ്ക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന വൃദ്ധനായ ഒരു കുശവൻ.
3: എന്തിനാ അദ്ദേഹം കരയുന്നത്?
1: അയാൾ പറഞ്ഞു, ഈശ്വര പൊറുക്കണേ, അടിയനൊരു കയ്യബദ്ധം പറ്റിയതാണേ. നിഷ്കളങ്കരായ ആ പാവം പൂച്ചക്കുട്ടികളെ ഞാൻ ചുട്ടുകൊന്നു.
3: അയ്യോ
1: കൃപാസാഗരമായ അവിടുന്ന് അവയെ രക്ഷിച്ചാലും ദയാനിധേ പ്രഭോ, അവിടത്തേക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ. ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും ഈശ്വര, അതും നിന്റെ കുഞ്ഞുങ്ങളല്ലേ, ആ പൂച്ചക്കുട്ടികളെ രക്ഷിക്കാൻ കനിവുണ്ടാകണേ.
0: ഇത് കേട്ടിട്ട് പ്രഹ്ലാദൻ എന്തു പറഞ്ഞു?
1: കുമാരൻ കുശവനോട് തിരക്കി. എന്താ എന്തു പറ്റി? കുശവൻ പറഞ്ഞു, കുമാര ഞാൻ ഒരു തെറ്റ് ചെയ്തു, കുറച്ച് കലമുണ്ടാക്കി, അത് ചുറ്റെടുക്കാനായി ഞാൻ ചൂളയിൽ വെച്ചു. പക്ഷേ
3: അതിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നോ?
1: അതെ, നാല് കലത്തിൽ പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു.
3: അതെന്താ എടുത്തു മാറ്റാനത്?
1: തീ കത്തിക്കുന്നതിന് മുമ്പ് എടുത്തു മാറ്റാമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നീടത് മറന്നുപോയി.
2: തീ കൊളുത്തി കഴിഞ്ഞപ്പോഴായിരിക്കും ഓർമ്മ വന്നത് അല്ലേ?
1: അതെ. പാവത്തെ ഓർത്ത്, ഹോ എനിക്കവയെ രക്ഷിക്കാനായില്ല, ഈശ്വരൻ വിചാരിച്ചാലേ ഇനി അവയെ രക്ഷിക്കാനാവൂ, അവിടത്തേക്ക് മാത്രമേ അതിന് കഴിയൂ. പ്രഹ്ലാദകുമാരൻ കുശവന്റെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ പറഞ്ഞു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമായി പറയുന്നത്, ആളിക്കത്തുന്ന ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് അവയെ രക്ഷിക്കാൻ ഈശ്വരന് കഴിയുമെന്നോ?
0: തീർച്ചയായും പറ്റും.
1: ഉവ്വ് ഉറച്ച വിശ്വാസത്തോടെ കുശവനും പറഞ്ഞു, തീർച്ചയായും കഴിയും കുമാര, ഈശ്വരന് അസാധ്യമായത് ഒന്നുമില്ല. പുല്ലു തിന്നുന്ന പശു നമുക്ക് തരുന്നത് പാൽ, അത് ഭഗവാന്റെ കഴിവല്ലേ?
0: ഒരു ചെറിയ വിത്തിനെ വലിയ മരമാക്കി മാറ്റുന്നു അല്ലേ?
1: അതെ. ഈശ്വരന്റെ ദിവ്യലീലകൾ അനന്തമാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്കെന്താണെങ്കിലും ആ പൂച്ചക്കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടോ എന്നറിയണം. തീ അണഞ്ഞ് നിങ്ങൾ ചൂള തുറക്കുമ്പോൾ എന്നെ അറിയിക്കണം.
3: എന്നിട്ട്?
1: കുശവൻ പറഞ്ഞു, തീർച്ചയായും കുമാര, അങ്ങ് നാളെ രാവിലെ വന്ന ശേഷമേ അടിയൻ അത് തുറക്കൂ.
0: പിറ്റേന്നെന്തുണ്ടായി?
1: പിറ്റേന്ന് പ്രഭാതത്തിൽ കുമാരൻ ചൂളയ്ക്കരികിലെത്തി. കുശവൻ അവിടെ തന്നെയുണ്ട്. അയാൾ അല്പനേരം ധ്യാനിച്ചു. അതിനുശേഷം ചൂളയിൽ നിന്ന് കലങ്ങൾ ഓരോന്നായി എടുത്തു. കുമാരൻ അത്യന്തം ആകാംക്ഷയോടെ നോക്കി നിന്നു. അതാ അവസാനത്തെ നാല് കലങ്ങൾ.
3: പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് എന്തു സംഭവിച്ചു?
1: ആ നാല് കലങ്ങൾ അപ്പോഴും നനഞ്ഞു തന്നെ ഇരിക്കുന്നു. കുശവൻ ആ കലങ്ങളിൽ തൊട്ടതും മ്യാവ് പൂച്ചക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ചാടി.
0: ഹാവു, സമാധാനമായി, ഈശ്വരൻ കുശവന്റെ പ്രാർത്ഥന കേട്ടു അല്ലേ?
1: അതെ, ആ നിമിഷം പ്രഹ്ലാദന്റെ ഉള്ളിൽ ഇത്ര നാളും മുരടിച്ചു കിടന്നിരുന്ന ഭക്തി, ഈശ്വരന്റെ അനന്തശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറി. പിറ്റേന്ന് പ്രഭാതത്തിൽ കുമാരൻ ചൂളയ്ക്കരികിലെത്തി. കുശവൻ അവിടെ തന്നെയുണ്ട്. അയാൾ അല്പനേരം ധ്യാനിച്ചു. അതിനുശേഷം ചൂളയിൽ നിന്ന് കലങ്ങൾ ഓരോന്നായി എടുത്തു.

0: വിഷം പ്രഹ്ലാദന്റെ ഉള്ളിൽ ഇത്ര നാളും മുരടിച്ചു കിടന്നിരുന്ന ഭക്തി, ഈശ്വരന്റെ അനന്തശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് വീണ്ടും മുളപൊട്ടി. പതിന്മടങ്ങ് ശക്തിയോടെ അത് ജ്വലിച്ചു തുടങ്ങി. ആത്മീയ ചിന്തയുണർന്ന പ്രഹ്ലാദകുമാരൻ ആ നിമിഷം തന്നെ ഈശ്വരനിലേക്കുള്ള യാത്ര തുടങ്ങി.
1: അപ്പോൾ തൂണിലും തുരുമ്പിലും ഈശ്വരനെ കാണാൻ തുടങ്ങി അല്ലേ?
0: അതെ, നാം എല്ലാം ഈശ്വരനിൽ നിന്ന് വന്നു. അതെ, കുശവൻ കലം ഉണ്ടാക്കിയത് എന്തിൽ നിന്നാണ്?
1: മണ്ണിൽ നിന്ന്.
0: ഏത് ഷേപ്പിലായാലും മണ്ണാണ് കലത്തിന്റെ ആധാരം. അതുപോലെ സമുദ്രത്തിൽ നാം എന്താ കാണുന്നത്?
1: വെള്ളം, തിരമാല.
0: വലിയ തിരമാലകളായാലും ചെറുതായാലും വെള്ളത്തുള്ളിയായാലും അത് വെള്ളം തന്നെ. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഈശ്വരമയം. എല്ലാത്തിലും ഈശ്വരനുണ്ട്. ഈശ്വരനിൽ എല്ലാം ഉണ്ട്. നമുക്ക് അനന്യഭക്തി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ആ ശ്ലോകം ഒന്നുകൂടി നാം ചൊല്ലി ഈ ക്ലാസ് അവസാനിപ്പിക്കാം.

0: ജയ് സായിറാം.
1: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം. റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
2: പ്രിയ ശ്രോതാക്കളെ, സായിറാം. റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൌണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.